ചെനുലി ഹലോ സലനി ചൂടി മാനിക്കലാ ദൈതി സിന്ധു അത് കക്കാല പൊഡക്ക് കൊല്ലക്ക് ഇന്തലാ ഈട് പസ് ഇതിങ് ആയ വടക്കറോണി സ്കോല വേണ്ടി കുമാരി ശിഷ്യത്ത് കൊടുതാകോണെ ഹരിത് പാസ് എന്നോണെ അതയ്യോ എമ്മ പാസ്സുനെ നാക്കില പ്രശ്നമല്ല ഇതിനടുത്തും പൊഡക്ക് ഇതിൻ ഉത്സാഹം തരാന്ന് ഹരിത് നേത് അസംഖ മാമിമാ താതരും എക്കത്തു കിടകാന്നോ